തലയ്ക്കം തിമംഖലേഫാനത്യബാമീഹും ദക്കാബലാശ് നുവത ഉടുതം ഹെദ്മുഗാ ബാവരി ഗുമെ ഇതകെച്ച വണിഹെയ്യെ നുവത എയിം ഖമെഗ് മച്ച ഹെക്കെഗ് മതീഗാ എവരെം ഗുമ തിമം റസ്കലാംഗെ എവരെണ്ട ഫൊതെ ദിവ്വാഫാ വണിഹെയ്യെ അധികീം ഹെയ്യെ അനിയാവെരിം എബ്ബയക്കു അനെബ്ബയക ഹെല്ലുൻ തെരി ഖമകം മെനുവീ വാദെന്നു കുരെതേ.

0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier finden.